അഞ്ജല റിപ്ലൈ കറല്ല കൗത വാട്സാപ്പ് ഡി പി ഒക്കെ ഇന്ന് കാന്താവ് കിയല ബദ്ധന ഗെതരണെങ്കിലും അതിന് പശ് ബത്കാളി ഉറായി പുത്തേ ഏനാ ശുഭപത്തുമ്മ